0: കോർഡിനേറ്റർ ഡോക്ടർ ബിനോത തോക്ചോങ്.
1: 2025 ധനമഞ്ജുരി യൂണിവേഴ്സിറ്റി അമസോങ് മണിപ്പൂർ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റ് സിംഗ്ന ബാങ്കോക് ചട്ടുന സോൺ ഡുസിക് യൂണിവേഴ്സിറ്റി ഹൈബ മഫം അസിദ എം ഒ യു അമ സൈൻ തൗനബിഖി മദുഗി ഫോളോ അപ് സ്റ്റെപ് അമ ഓയ്ന യൂണിവേഴ്സിറ്റി അതുഗി ഡെലിഗേറ്റ് സിംഗ് അഖോയ്ഗിദ അമുക് ലാക്പിബനി മഖോയ്ന കൊലാബറേഷൻ അസിബു ഹേന മപാംഗൻ കൻഖത്തന്നബ ഫോസർ ഹേന ലഹൻബിനബഗി പോളിസീസ് ആൻഡ് പോസിബിലിറ്റീസ് മയാം തംബിരമി മണിപ്പൂർഗി ഖോംസത് അസിദ ധനമഞ്ജുരി യൂണിവേഴ്സിറ്റി അമദി മണിപ്പൂർ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അമസും പിതംബര സ്കൂൾന പുന്ന ഹോസ്റ്റ് തൗമിനദുന അഖോയ്ഗി മഹിരോയ്സിംഗ്സു ഥാനബഗി പ്ലാൻ കയാ യാത്മിനഖി
0: പ്രോഗ്രാംസിദ കരംബ ഡെലിഗേറ്റ്സിംഗ് കരി കരി യൂണിവേഴ്സിറ്റിദഗി ലാക്പിരംമി ഹൈബദുസു ഥ
1: ബാങ്കോക് ഥലിൻദഗി ലാക്പിരംബ ഡെലിഗേറ്റ്സിംഗ് ദുഗി മരക്ത സോൻദുഷിത് യൂണിവേഴ്സിറ്റിദഗി ഡെലിഗേറ്റ്സ് മാപനമ ലാക്പിരംമി അദുഗ രാജബാദ് യൂണിവേഴ്സിറ്റിദഗി ഡെലിഗേറ്റ് അമനി മഖോയ്ന ഓജാ അമസും ഛാത്ര അനിമക്കി ഒയ്ബ ഡെവലപ്മെന്റൽ പ്രോഗ്രസ് കരംന പുറക്സിഗെ ഹൈബഗി ഹിരംദ യാംന തക്പിരമി മഖോയ്ന തംബിരംബദ സയൻസ് ആൻഡ് ടെക്നോളജി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അമസും ആർട്സ് കി ഹിരം കയാദ അംഗാംഗസിംഗ് എക്സ്ചേഞ്ച് പ്രോഗ്രാം തൗബ യാഗദി അമസും ഓജാസിംഗ്ബുസു അഡ്ജങ്ക്ട് ഫാക്കൽറ്റി ഒയ്ന അതും എക്സ്ചേഞ്ച് തൗനരഗ കൊലാബറേഷൻ ഹേന ഹേന തൗബ യാഗനി ഹൈന തംബിരമി
2: ബിഗ്യാന ലേപ്പ ലൈതന ചൌഖലപ്പി ഇന്ന തിജിൻബസു ലേപ്രി മിയോബ അഖോയ്ന തേങ്ങിബ മിപ്പായ്നിങ്ങായി ഒയ്രബ അനാബസിംഗി ഒയ്ബിഗി അങ്ങാങ് ഖാവ്ദ നാബ ക്യാൻസർ അസിസു അമനി അനാബ മഖലസിബു നാരക്തനബ അമദി ങാക്തോക്നബ ഹ്യൂമൻ പപ്പിലോമ വൈറസ് HPV വാക്സിൻ മാലേംഗി ഒയ്ന ഇൻഖലക്ലിബി നുപി മച്ചാസിംഗ്ദ കാപ്തോക്ലി ലൈബാക് അസിഗി ഒയ്നസു വാക്സിൻ അസിഗി കേംപേൻ മാർച്ച്ദഗി മേ ഫൗബ ചഥരി കേംപേൻ അസിഗി മതാംഗ്ദ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഗവൺമെന്റ് ഓഫ് മണിപ്പൂർഗി ഡെപ്യൂട്ടി ഡയറക്ടർ അമദി സ്റ്റേറ്റ് ഇമ്മ്യൂണൈസേഷൻ ഓഫീസർ ഡോക്ടർ ഖേത്രിമയും മേംചാ ദേവിഗ ഉന്നബഗി സരുക് തഹഞ്ചരി
3: ഔദ്യോഗി ഹ്യൂമൻ പപ്പിലോമ വൈറസ് ഹൈബ്രൈക്കിംഗ് ക്യാൻസർ തോന്നുന്ന മൈസെ കമ്പേൻ ചഥരിന പാണ്ഡം തമ്മിബസെ ചഹി തരാമരിദിന തരാമങ്ങ ഫാവി നുതി മച്ചാസിംഗ് ഹൈബി തരാമരി കംപ്ലീറ്റ് തരാമങ്ങ ബർത്ത്ഡേ തൗദ്രീവ കാങ്ങുസിനെ ചഹി അമി കോഹോട്ട് ടാർഗറ്റ് തൗദ്രബനി മണിപ്പൂർഗി അഖോയ്ഗി ടാർഗറ്റ് തമ്മിബസെ അറൌണ്ട് 29,000 മച്ചാസിംഗ് മറ്റി കൈഗിദമക്ത അഖോയ്ന ഫെബ്രൈക്കിംഗ് ക്യാൻസർ കരിഗിദമക്ത അഖോയ്ന അസിഗുംബ ക്യാൻസർ ചഥരയിപ്പനോ സെർവൈക്കിംഗ് ക്യാൻസർ ഇലിമിനേഷൻ തോന്നുന്നതിനമക്തംസിലപ്പാങ്ങന വാക്സിനേഷൻ സ്ട്രേറ്റജി അതിയാവുന്നു അഖോയ് സെർവൈക്കിംഗ് ക്യാൻസർ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ഇലിമിനേറ്റ് തോന്നുന്നതിനമക്ത HPV വാക്സിനേഷൻ ഹ്യൂമൻ പപ്പിലോമ വൈറസ് ഹെങ്ങന വാക്സിൻസെ കാസോട്ടുന്ന ക്യാൻസർ ഗാക്കോക്കുന്ന വാക്സിൻസെ HPV വാക്സിൻസ് നത്തന എനി ക്യാൻസർ അതൊപ്പ വാക്സിൻ ബട്ട് HPV വാക്സിനേഷൻ ഹ്യൂമൻ പപ്പിലോമ വൈറസ് സെർവൈക്കിംഗ് ക്യാൻസർ പ്രിവെൻഷൻ തോന്നുന്ന വാക്സിൻ അമനി അംഗാംഗ് ചഹി തരാമരിദ തരാമങ്ങ ഫാവസെ ഹിദാ കാപ്പ ഹൗദരെ
4: അതുക ഖംസനിബംന ഖോയ ഹദി ഹൈബിഹിബ ചഹി തരാമരിഗി മപും ഫാരബ തരാമങ്ങ ചൻസിദവ ഹൈബിബനി അദുദ ഖോയഗി ചഹി തരാമരി സൂദ്രബംഗാംഗ് ചൻസി കരിഗുംബദ കാപ്പ ഥിങ്നസഗിബ മമാംഗ്ദ ഹിദതി കരി അകൈബ ലൈബ
3: ഗവൺമെന്റ് ഗി ഗൈഡ്ലൈൻഗി മതുമിന 14 ടു 15 സി ഖോയ യാം ഇഫക്റ്റീവ് ഓയബ ടൈമിംഗ് ഓയബ അദുബ ഖോയഗി പോസ്റ്റ് ഇഫക്റ്റീവ് ഓയബ ചൻസിന ഗി പാസെൻസിസു വാങ്ങ ഹൈതാരെ കാപ്പ യാതെ ഹബി ലൈക്കെ ബട്ട് അഖോയ്ഗി ഗവൺമെന്റ് സെറ്റപ്പി അഖോയ്ഗി അഖോയ്ന 14 to 15 ഇയേഴ്സ് സിംഗിൾ ഡോസ് ഓയ്ന കാപ്തരി
4: അതുക ഖംസനിബംന അഖോയ് ഹൈരിബ യാഗമേന ലോഞ്ച് തൗഹ്രബ മതുംസിദ പ്രൈമറി ഹെൽത്ത് സെന്റർ അതുക ഹോസ്പിറ്റൽ ഖുദിംമക്ത ലോയ്ന അതുമ കാപ്പസി യാബഗി ഖുദുംചാബസി ലൈഗദ്ര ഹബദുംസു ഫോംദോപി
3: അഖോയ് സി ലോഞ്ച് തൗ മതുംദ അഖോയ് സേഫ്റ്റി എനി പ്രൈമറി ഹെൽത്ത് സെന്റർ ലെവൽ ഭാവ ഹബിഗി അഖോയ്ഗി ഡോക്ടർ ലൈബ ജഗ അതുക ആർബാൻ ടു ആർബാൻ പ്രൈമറി ഹെൽത്ത് സെന്റർ ദെൻ ഡോക്ടർ സു ലൈരബ അതുക ഹൈബ അതുക അഖോയ്ഗി വെക്സിൻ തംനബഗി കോൾ ചെയൻ പോയിന്റ് ആയിദന ഇനി എനി ജഗ തംബ വാക്സിൻ തന്നി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ തോന്നി ജാബ മഫം
5: അതിനി വാക്സിനേഷൻ കനാഗുംബ പേരൻസ് ഖരനദി സൈഡ് ഇഫക്ട് ഡോക്ടർ ഗി സൈഡ് കരി വഫം തമ്പിനി ഫോംദോപിയോ
3: തൗവേ അതുംബ റ്യൂമർസെ അതുബു അഖോയ്ന ഹംഗദബദി